wonyama wo cha wo tufu wo wo dia wo su chan wo nyina fisa wo wonanyina nyankopani wo abodi anyina